വീക്കെത്തില്ലെത്തിക്കത്തിസാ കൊപ്പി ചാകരക്ക് ആകത്തില്ല ഞാൻ ഇമ്മ ജിതന്നെ എത്തില്ലെന്ന് ഞാൻ എന്നെ ജിതന്നെ ചില്ലും കൂടുന്ന തായ് സ്റ്റാർ 274 ആഷ് അറ്റ്ലീസ്റ്റ് നോ നോമി ലഗൻ കഴിഞ്ഞൊരു ചെക്ക് ബോണാസ് കെത്തിന് പകി ചോക്കി നോമി kichile star 274 ash star 274 ash kimajida na tiemena tai aha gere bije ga tiemena tene aha at least ai karo gere anya at least mitem bije tiemena tai ni amite gomye aya gna douglas ni otene mi gomye douglas ngana gnyo chike 817 shillings tona go bonus gedine bago douglas Gichi le star 274 ash agi temba tena otere gwe star 274 ash agi we number 3 ay magaje le mi number 3 ay ngo timaje sike tambar ni we ni number 3 eh getin ichi le star 274 ash agi we number 3 next sike le kuko nange am 388 shillings 713 shillings nange am 507 shillings getin ba gichi le star 274 ash amma chita na anto mogatiem kongetena subu yana na anto mi chile star 274 ash kongetena subu nani kile to mi chile star 274 ash kongetena subu e chile star 274 ash nguni age til tiketit namba ta tiketit konota namba 3 star 274 ash agiwe namba 3 imagine rice kuno ngitego agolasa magoichi ya ina to mi tiem kongetena subu kuno ngitego very easy sara